ശ്രോതാന്തു കാഴ്ചക്രമരെ തര സുണിബ മുഹമ്മദ് റഫീബം സുമൻ കല്യാൺപൂർ കണ്ഠരി ഗീത രചനാ കച്ചി ഹസരത് ജയപുരി സംഗീത ദേശ ശങ്കർ ജയകിഷൻ കഥചിത്ര ബ്രഹ്മചാരി